ലാക്കേ ആകാശവാണി ഡിഫു നോൺ സ്റ്റുഡിയോ കുറിയപ്പോൾ പോർഫായ് ഫോർ മിനിറ്റ് ഭോക്കെപ്രഫ അപ്പോൾ ചോക്സി റേഡിയോ നക്കർ ജുദുൻ കെട്ടോ ആ നാടപ്പാനിലെ ലർട്ടറം പർപ്പി ആദാ പക്കാട്ടം നമ്പർ ജെറിക്സി പിന്നെ കെ ചെങ്സി ട്രാൻസ്മിഷൻ ഇംപു പണിക്ലോ പിന്നെ കെ അരുണിഫായ് ക്രിസർ കെ ദുർമി അർണി ജയമെ കെ വാങ്ങലക്കെ എഫ് എം ബെനലം പെൻ ഫറോ ഇസ്രാ തോബർസർക്ക് മെഗാഹർസ് ലപ്പെ ന്യൂസ് ഓൺ എയർ എഫ് പെൻറ്റനാളേത്തും കെഡോ ഓണർജായ് മെക്ടാ അർജുലോ ഇജി പിന്നെ കൺട്രോൾ റൂം അലോങ് സൈഡ് പുകിടെ ടോമെൻ കെ എഞ്ചിനീയർ ഓൺ ഡ്യൂട്ടി ബുദ്ധദേവ് ലപ്പെൻ ഡ്യൂട്ടി ഓഫീസർ ലക്കെ സാംസൺ തരോ